ഗുഡ് മോർണിംഗ്, സുബ ഉദയസനാക്കുവേവ. അത് സെപ്റ്റംബർ മാസ തുൻവനിത ബൃഹസ്പതി ദിവസം.

ഗുഡ് ഈവനിങ് സുബ സന്ധ്യാബഹ്വേവാ ഹവസഹതറായി വിനാടി ദഹയായി ഹറിയട്ടമ വിളാവ് കീടുവാണ് പൊട്ടാക്കിയതേ പുതുമ വിളത്തിനേ ഇത് മുഖത പോയി അസാണേ അത് അസാധന ഇവ അടു അദ്ദാല മുഖത കിയല ഹുയല ബലന കൊണ്ട് തമായി ദക്കി കൊല്ലകെ ഓഫീസൊക്കെ മേസയോട് അറ് പത്തറവല തീയണ്ണി മംഗളതെന്നീം പിട്ടു അന്നേമ പിട്ടു ഹത്തറപ്പാക് വിത്ര നമ്മളെ ഒക്കെ കൊടിയേ ഹംഗല തീയണവ മങ്ങി തന്നെ ഹംഗല തീയണേ കൈ കൊല്ലകെ അത് നിവാടുവായി അത്ര മുഖാഖറി സംബന്ധിയാത്തിയണവ കേട്ട കൊല്ല അവിടെ ബസ് അഹല ദനകന്നെ കൈ തീയണ്ണി തിങ്ങറിത് മമ കിവുകയല്ല കേലങ്കിയാണ് ഒട്ടുണേ ബൈ ഒണ്ണോ കൈ വിലാതെ പുണി ഹോമഹറി അഭി പടം കാരണം തന്നെ ഹത്തറ വട്ടേമ സിന്ധു എക്കടറകനാവില്ല ഒരാട്ട ബെദലതിന് ബോറിംഗ് ഈവനിങ് ഡ്രൈവ് ഹസാണേക്കുള്ള കിസിമ വെനസക്കറണിനെ കോളേ കക്കുന്ന പുലുവാം ബിന്ദുവായി കൈ കൈ കൈ പണസ്പഹായി തീസ്തുനായി ഹട്ടത്തുനട്ട് വാട്സ്ആപ്പ് മെസ്സേജ് കാണുന്ന പുലുവാം ബിന്ദുവായി ഹത്സിയെ കൊളഹായി അണൂപഹായി അണൂപഹായി അണൂപഹാട്ട് മങ്ങത് ഹിതാകന ഇന്നും പൊടി വിനസകട്ട തെക്ക് ടിക്ടോക്ക് പറ്റി ലൈവ് കാക്കിന്ന് പുഞ്ചി വിലാവകിങ് അപ്പൊ എഫ്എം ടിക്ടോക്ക് അക്കൗണ്ട് പെത്തറക്ക് ഹില്ല ഇന്ന് മമ ലൈവ് കാക്കുന്ന സൂദാനം ഇനി കോമാരീതിങ് ഹവസ ഹയ വിനക്കാങ് ഇക്ക തികട്ട് ഒക്കെ കേമത്തിമ സിന്ധുട്ടി കക്കാം മേ ബെത്തറിൻ ഹവസ ഹയ വിനക്കാങ് അത് മമ ഇന്നോ തെക്ക് മമ ജനീ.